ബിന്ദു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഇന്ന് ബിസ്മി പാലാട്ടിയാണ്. നമ്മളിന്ന് വളരെ മനോഹരമായ 1980കളിലെ കുറച്ച് പാട്ടുകളാണ് കേട്ടത്. നമുക്കറിയാം, രാവിലെ ഒരു ചി തണുപ്പും അതോടൊപ്പം തന്നെ ചെറിയ ഒരു മഴയുടെ ചായലുണ്ടെങ്കിലും നല്ല ഒരു സൂര്യപ്രകാശമൊക്കെയുള്ള ഒരു ദിവസത്തിൽ നല്ല മധുരം നിറഞ്ഞ കുറേ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞുപോയ കുറേ ഗൃഹാതുരത്വത്തെയായിരിക്കും നമ്മൾ കൊണ്ടുവരാനായിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തത്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു മാസത്തിൻ്റെ ഏകദേശം അവസാനത്തെ രണ്ട് ദിവസങ്ങളിലോട്ട് എത്തിയിരിക്കുകയാണ്. മെയ് മാസം ഏകദേശം തീർന്നിരിക്കുകയാണ്. 2026 വളരെ വേഗത്തിലാണ് ഓടിപ്പോകുന്നതെന്ന് നമുക്ക് തോന്നാം. കാരണം ഇന്നലെയാണ് ജനുവരി ആയത് എന്ന് തോന്നുന്ന പോലെയുണ്ട്. ജനുവരി തുടങ്ങി ഏകദേശം ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൻ്റെ മാസത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ ടാക്സ് റിട്ടേണിൻ്റെ തിരക്കിലായിരിക്കും. ഒപ്പം തന്നെ പുതിയൊരു വർഷത്തെ എങ്ങനെ സ്വാഗതം ചെയ്യാം എന്നുള്ള ഒരു ചിന്തയോടു കൂടിയായിരിക്കും ഫൈനാൻസിനെ റിലേറ്റ് ചെയ്തുള്ള ആൾക്കാരെല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മറ്റു കാര്യങ്ങളെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു മാസം അവസാനിച്ച് എങ്ങനെയാണ് അടുത്ത മാസം തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന മലയാളികളുണ്ടാകാം. ഒരു പക്ഷേ എന്താണ് റീകൺസിലിയേഷൻ വീക്ക് എന്ന് ആലോചിക്കുന്ന മലയാളികൾ ഉണ്ടാകാം. ഉണ്ടാകുമോ? ഉറപ്പില്ല. എന്തായാലും ഉണ്ടെങ്കിൽ അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മലയാളികൾ ഈ ഒരു രാജ്യത്തിനെ സ്വന്തം രാജ്യം, സ്വന്തം വീട് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് എന്നും കൂടെ അറിയേണ്ടത് നല്ലതാണ്. അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയൻ്റെ ആഘോഷിക്കുമ്പോൾ ചോറും കറിയും കഴിച്ച് ഹോളിഡേയ്സിന് പോകുന്ന ഒരു മലയാളികളുടെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം ഒരു പക്ഷേ നമുക്കുണ്ടാകാതിരിക്കില്ല. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ആലോചിക്കാനില്ലേ? അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജീവിതം, നാം കടന്നു പോകുന്ന ഏറ്റവും വൈകാരികമായ സംഭവങ്ങൾ, ഒപ്പം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ദുഃഖകരമായ അനുഭവങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ നൂറ് കാര്യങ്ങളുടെ ഇടയിൽ ആർക്കുണ്ട് സമയം നാഷണൽ റീകൺസിലിയേഷൻ വീക്കിനെ പറ്റി ആലോചിക്കാൻ? എന്തൊക്കെയായാലും നമുക്കതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് മേ ബി ഈ ഒരു ഷോയുടെ അവസാനം നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാം. അതല്ല, നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നലത്തെ എൻ്റെ ഷോയിൽ ഞാൻ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ നടത്തിയിരുന്നു. എന്താണ് റീകൺസിലിയേഷൻ വീക്ക്, നമ്മൾ എങ്ങനെയാണത് ആചരിക്കേണ്ടത് എന്നൊക്കെ. അതിന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ട്രൈ ചെയ്യുക, ബിസ്മി പാലാട്ടി. ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. What is on this week? എന്നാണ് ഞാൻ എപ്പോഴും മലയാളം ചാനൽ ചെയ്യുമ്പോൾ ഓർക്കുക. കാരണം എന്ന് വെച്ചാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത ആഴ്ചകളിൽ എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്ന് ഒന്ന് ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ സാധാരണയായിട്ട് നമുക്കുണ്ടാകും. എന്താണ് മലയാള മാസത്തെ പറ്റിയിട്ടുള്ള പ്രത്യേകതകൾ? എന്താണ് ഇന്നത്തെ മലയാള മാസം? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഒരു ഓർമ്മയുണ്ടോ? നമ്മൾ സാധാരണ ഈ ഒരു ഷോ തുടങ്ങിയ സമയം തൊട്ട് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ശുഭയാണ് അത് ആരംഭിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് തന്നെ. നമുക്ക് ഈ ഒരു ഷോ തുടങ്ങുമ്പോൾ ഇത് ഏത് കൊല്ലവർഷം, ഏത് മാസമാണ്, ഏത് നാളാണ് എന്ന് പറയണം എന്ന ആഗ്രഹത്തിലൂടെ നമ്മൾ ചെയ്തത്. നമ്മളിപ്പോൾ ഈ ഒരു മാസം ഇടവത്തിലാണ്. നമ്മളിപ്പോൾ ഇടവം, നമുക്കറിയാം ഇടവപ്പാതി മെയ് പകുതി മുതൽ ജൂൺ സ്കൂൾ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം മഴയെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു ഗൃഹാതുരത്വം നൽകുന്ന ഒരു സമയമാണ് ഇടവപ്പാതി. ഒപ്പം സ്കൂൾ ോട്ട് പോകുന്ന ആ ഒരു സമയം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവരുടെ വേനലവധി കഴിഞ്ഞ് അവരുടെ സ്കൂളിലോട്ട് പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ സ്കൂളുകളിൽ പോയത്? എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഒരു അലുമിനിയം സ്കൂൾ പെട്ടി പിടിച്ച് അല്ലെങ്കിൽ ഒരു ചോറ് പാത്രം പിടിച്ച് യൂണിഫോം ഇട്ട് ആ ഒരു നനയുന്ന സമയത്ത് റെയിൻകോട്ട് ഇട്ട് ഗ്രേഡ് വണ്ണിൽ പോകുന്ന ഓർമ്മ വളരെ നേരിയതാണെങ്കിലും എൻ്റെ ആ ഒരു മഴയത്ത് പോകുന്ന ഒരു ഓർമ്മ എനിക്ക് വളരെ ക്ലിയറായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും
ഉണ്ട്. പിന്നെയും വർഷങ്ങൾ പോയതിങ്ങനെ അറിയാതെ പോകുമ്പോൾ മഴയെ സ്നേഹിക്കുകയും മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന് മഴയുടെ സമയത്ത് മഴയിൽ കുളിച്ച് ആ ഒരു സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വലുതായി കഴിയും തോറും മഴ പെയ്യുമ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് മഴ ആസ്വദിക്കുകയും മഴയിൽ കുളിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. കാരണം അതാകുമ്പോൾ ആരും കാണില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മഴയെ സ്നേഹിക്കുന്ന കുറേ നല്ല അനുഭവങ്ങളുണ്ടാകും. അല്ലെ, ആ ഒരു പുതുമഴ ആയിട്ട് വരുന്ന ആ ഒരു മനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ ഭാവം തന്നെ അല്ലെ, നല്ല വെന്ത് കീറിയിരിക്കുന്ന മണ്ണിലോട്ട് ഒരു തുള്ളി മഴ വീഴുമ്പോഴുണ്ടാകുന്ന ആ മനോഹരമായ ഗന്ധം, നിങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് താല്പര്യമുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗൃഹാതുരത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും അധികം ആഴത്തിൽ കടന്നു വരുന്ന ഒരു ഭാവം അതാണ്. നമുക്കറിയാം ആ ഒരു മഴയെ മഴ ഭൂമിയെ സ്പർശിക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു കെമിസ്ട്രിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും പറയില്ല മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ എന്നൊക്കെ വളരെ കാവ്യാത്മകമായി പറയും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ആ ഒരു പൊടിയുന്ന മഴ ആ മണലിൽ ചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഗന്ധം എന്തു തന്നെയായും എൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് മഴ വരുമ്പോഴുണ്ടാകുന്ന ആ പുതുമഴയുടെ ഗന്ധം ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ ചിന്നി ചിന്നി പായുന്ന ആ ചെറിയ ചെറിയ മഴത്തുള്ളികളുടെ ശബ്ദം, കോലാഹലങ്ങൾ ഇഷ്ടമുള്ളതാണോ? വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഗൃഹാതുരത്വം നൽകുന്ന മഴ മാസത്തിലോട്ട് അല്ലെങ്കിൽ ഇടവ മാസത്തിലോട്ട് നമ്മുടെ ഹൃദയം കൊണ്ടുപോകുന്നത്? നമ്മുടെ മനസ്സിനുള്ളിൽ നാം വരച്ചു കൂട്ടുന്ന ആ വലിയ ഒരു ചിത്രങ്ങളുടെ ഭാവങ്ങളാണ് പുറത്ത് നമ്മുടെ സ്വന്തമായ ജീവിതത്തിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടവപ്പാതിയിൽ ഇരിക്കുന്ന ഒരു പക്ഷേ ഇടവം പലർക്കും ഒരു ഭീകരത നിറഞ്ഞ രൂപമായിരിക്കാം അല്ലെങ്കിൽ ഓർമ്മകളായിരിക്കാം നൽകുന്നതെന്ന് ഉണ്ടെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ നനുത്ത മഴയുടെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം നൽകുന്ന സമയങ്ങളാണ് ഇടവം. ഇടവത്തിൻ്റെ സമയത്തിലാണ് കൂടുതലുമായിട്ടും ആ ഒരു മഴയെ സ്നേഹിക്കുന്നവർ മഴയ്ക്ക് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്ന കുറേ നല്ല മലയാളികൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ, എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ മലയാള മാസമായ ഇടവം ഇടവപ്പാതിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? അതാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് കിട്ടേണ്ടത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മഴയെ സ്നേഹിക്കുന്ന ഗാനങ്ങളുണ്ടോ? ആ ഗാനങ്ങളുണ്ടെങ്കിൽ ആ ഗാനങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. റെഡിയാണോ? റെഡിയാണെങ്കിൽ മഴയെ സ്നേഹിക്കുന്ന ആ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിവിടെയാണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു മഴ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഭംഗി, അങ്ങനെ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മഴയെ സ്നേഹിക്കുന്ന ഗാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എഴുതി അറിയിക്കുക. നമ്പർ 0401-36-01-44. നല്ല പാട്ടുകളായിട്ട് വരുന്നതായിരിക്കും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളജാലകം. മലയാളജാലകത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ബിസ്മി പാലാട്ടിയാണ്. ഞാൻ ഇന്ന് വളരെ മനോഹരമായ ഒരു ജീവിതത്തിൽ ഏറ്റവും അധികം ഗൃഹാതുരത്വം നൽകുന്ന, എന്നെ സംബന്ധിച്ച് നൽകുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല മഴ. മഴ എപ്പോഴും മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു ഒരു പ്രതിഭാസമാണ്, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഒരു സമയം കൂടിയാണ് ജൂൺ മാസം, അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മെയ് അവസാനം മുതൽ ജൂൺ തുടങ്ങുന്ന കാലഘട്ടങ്ങൾ. നമുക്കറിയാം നമ്മൾ കേരളത്തിലായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ, അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേരളത്തിലായിരുന്നു എൻ്റെ ജീവിതം 25 വയസ്സ് വരെ. അപ്പം ആ സമയങ്ങളിൽ മെയ് ജൂൺ എന്ന് പറയുന്നത് ഏപ്രിലിലെ കൊടും വേനൽ, അല്ലെങ്കിൽ മെയ്യിലെ ആ ഒരു സൂര്യൻ്റെ ആ അതിശക്തമായ കിരണങ്ങൾ കഴിഞ്ഞ് ആ ജൂൺ മാസത്തിലെ വളരെ നനുത്ത, അല്ലെങ്കിൽ ഒരു പക്ഷേ ശക്തമായ ഒരു മഴയുടെ ജീവിതത്തിലോട്ട് കടക്കുന്ന ഒരു ഒരു മാസമാണ് നമ്മൾ പറയുന്നത് ഇടവപ്പാതി എന്ന് പറയുന്നത്. വളരെയധികം മനോഹരമായിട്ട് പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഒരു മാസമാണത്. പക്ഷെ അതോടൊപ്പം തന്നെ മഴയുടെ ദുർഘടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു പക്ഷേ ഏറ്റവും അധികം പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിട്ട് മാറാറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും മഴയെ സ്നേഹിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം മഴ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പാഠങ്ങളും നൽകുന്നുണ്ട്. ആ പാഠങ്ങളിലെ ചില പാഠങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മഴയെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, ആ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം നൽകുമ്പോഴാണ് ഒരു ഒരു വിത്ത് മുളയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ജൂണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇടവപ്പാതി കഴിയുമ്പോഴാണ് കർഷകർക്കാണെങ്കിലും ആ മഴയുടെ ദുർഘടങ്ങളുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും നമുക്ക് ആ ഒരു വെള്ളം ആവശ്യമുള്ള സമയം വരുന്നതും. അപ്പം അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് ഞാൻ എടുക്കുന്നത് ദ ഹ്യൂമിലിറ്റി ഓഫ് ദാറ്റ് സീഡ്. നമ്മളിപ്പോൾ ആ ഒരു തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മൾ വിത്ത് താഴെ വീണ് അഴുകിയാൽ മാത്രമാണ് ആ വിത്തിന് മറ്റൊരു ജീവനായിട്ട് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിത്തിൻ്റെ ആ ഒരു ഹ്യൂമിലിറ്റി ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇടവം ആ ഒരു മാസത്തിൽ നമ്മൾ ആ ഒരു വിസ്ഡം ഓഫ് സീഡ് എന്ന് പറഞ്ഞ് മനസ്സിൽ പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലേറ്റവും ആഴമായിട്ട് അഗാധമായ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരുന്ന ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്, ട്രൈ എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, അല്ലെങ്കിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഐ വിൽ ട്രൈ എന്ന് നമ്മളെപ്പോഴും പറയും, പക്ഷേ ആ ഒരു ഐ വിൽ